0: ஸ்காட்லாந்து புலந்திரிய போஜம் திரும்ப ஃபார் ஹைட்டி கொண்டிரிய மதி ஸ்காட்லாந்து ஹாஃப் திரும்ப ஃபால் கஃப் தெம் மே டீட்சன் குரிய நகாதிம் போல ஜஹங் ஏ குளுந்திரிய கோஸ் கோஸ் ஒவ்வ காரியத்தி ஸ்காட்லாந்து குளுந்திரிய கேஜி ஹஃப் ஏன வெட்டுனி ஏன்ன மெஸ் இசிடோ புனனி ஃபால் லெக்கம 22 மினிட் குளே ஃபம் ஹியர் மோட் ஃபுர்தமா ஃபம் 22 மினிட் குளே ஃபம் ரெட் ஸ்கோர் கல்லனி விஜய் மிஹார் வாட்டர் பிரேக் நோட் ஹைட்ரேஷன் பிரேக் அந்த சிம்பம் ஃபுர்சத் தேவ் த டீம் குளுந்திரிய ஸ்மிருதி இந்த டீமுக்கு குளுந்திரிய பதால வரவுமே ஹெய்டிகே கீப்பர் எம்மே ஸ்காட்லாந்து பேலர் ஃபர்ஸ்ட் மெம்பர் ஹேன்லி திரிசன் ஓட்ட பிரேக் ஆமகத்தை பெஞ்சு காரின் தே இர்ஷாத் மிஹார் தே டீம் குளுத்தரிக்கு பெஞ்சு தே தான் மேர் ஃபுர்த்த மாஃபம் தேவிஸ் மீட்டு குளே மோதி குறி தன்னுவாதி வர ரங்கள் ஃபுல்சத்த டெட்டிமஸ் மாபோடு தஃபாத்தே குழுமுக அழுமனுக்கு அது இன்னும் பால் பொசிஷன் அழுவும் தன்னுவாடி மாபோடு தஃபாத்தக்கே அது நின்று ஃபுர்த்த மாஃபம் கேகன கம்மியா சார் குளே ஃபிங்கர் தேவிஸ் மீட் மேர் மட்டும் குளே நிமிஷம் ஃபுல்சத்த பேர் டெட்டிமஸ் ஃபுல்சத்த சிடிகே வஸ்தவானி அதுவெஸ் பிரேக் மித்திவி இந்த டீம் குளுத்திரம் சாஸ் பெஞ்சு காரி அதே பெஞ்சு காரி ஃப்ரெண்டனி குளுத்திரம் இர்ஷாலும் இர்ஷாது தேத்த மினார் கும்பசோருக்கு பைக் குளுத்திரி ஃபேன் போல மித்திவி வாக தக்காத எடுத்துருந்தாங்க டீம் குளுத்திரி கோச்சு வாக தக்காத ஃபேன் ஸ்காட்லாந்து கோச் ஸ்காட்லாந்து மிரே மித்திவி அது என்ன ஃபுர்த்த மிச்சு மித்திவி நோக்குலாக சோட்டு அது ரெக்குலாக ஜாஸ்தியாக ஹை டீம் மித்திவி புதுக்குலாக சோட்டு ஜாஸ்தியஸ் ஓட்ட பிரேக் ஆம்பக தெக்க டெமினேட்டே வரும் இதே ஹேங்கோமேக்கு இந்த டீம் கொடுத்துருந்த ஆம்பக தெக்காஸ் பெஞ்சு காரி ஃபன் போல மடக்கல இதே லோகத்து இந்த டீம் செக்ஷன் டெமினேட்டர் அதுவேஸ் மேர் பைக் குளுத்துறீங்க இப்போ குழுமுக பேரும் தனமச்சம் வராத்தனும் ஃபெனே சர்வீஸ் மினிட் மிஹார் குழே ஃபன் சர்வீஸ் மினிட் குழு மிஹார் சுரியம் வணிமி ஹெய்டி மீ உத்தரவு அமெரிக்கா நிஸ்பெவ்வா ஃபுட்போல எங்கே ஆமுக்கு வளமணி சாவத்தோட நிற்கணும் நாஸ்தே அத்தருவா நகர் மே அந்த டீம் குளுத்திரி மிஸ் தன்மத்தை எத்திரில் நிற்கணும் சார் மட்டக்க ஸ்காட்லாந்து விஜயம் தி ஃபேர் ஓட்டி ஸ்காட்லாந்து விஜயம் குரிய ஃபுல்லாம் கஷ்மீரி ஹென்ரி ஆஃப்கி மெதவர் சென்சாக கேரி ஹெண்டி குரிய ஃபோனமாக குரிய ஜஸ்ஸால் காரியம் இருக்கும் திரு ஹென்எஸ் ரெஃப்ரி கரிகன் சுந்தரவாதன் ஜிஹம் இஷாரா கொல்ல ஹென்றி குரிய ஃபோனவாதன் இஃபார் மெதுரம் ஹுரஸ்கோ குரிய ஹெய்டி ஹாஃப் திரையும் குரிய பெனல்டி காரியம் இருக்கும் திரு அதிம்பாளம் மெயின் லிபே தோ மசை குரணி ஹெடம் சபோல் லிபே வரணும் காரதிய குரும் திரு எக்ஸ்பீரியன்ஸ் போல பேர் கொல்லி எல்லும் லிமதி ஸ்காட்லண்ட் ஹெய்டி பெனல்டரி அதிமாக ஸ்காட்லண்ட் லிஃபேங் எல்லும் எல்லாம் மிதனி இகே குரியங்கள் லிபோளம் கேனன் குரிய ஃபோனாக மசை குறி காரதி ஹெய்டி குளுத்தின் திஃபா குரிய ஃபோனாக அப்புறம் அடிமத்தி ரொம்ப கேரிங் பேரும் குரியும் ஸ்காட்லாந்து குளுந்திரியா போட்டு ஹெய்டி குளுந்திரியா பேரோட்ட என்ன கொப்ப வட்டாது மிஸ்வன் லீஃப் எஜ்ஜும் பேக்கோட ஃபாத்த ஸ்காட்லாந்து குளுந்திரி எம்பிதி ஹென்றி அத்லேங்க சென்சாக காரி அருமத்தி தீ ஹாஃப் மெதோட ரோபர்ட் சன்னா ஹாஃப்க்கு மெதோட பெனல்ட்டி அக்காரி அருமத்தி ரொம்ப கேரி ரோபர்ட் சன்னோட தங்களோட ஃபாத்த ஜீல் ஹாஃப் ஹாஃப்க்கு கேனுக்கு மெதிங் ஹாய் சாப் ஹென்றி எனக்கு கால்ஸ் ஹென்றி மாபடஸ் பேக்கோட ஃபாத்த என்ன சென்சாக மெதோட ரொம்ப கேரி ஒரு குளுந்திரி எம்பிதினி ஹென்லியா ஹென்லி அனிஃபராத் அருமத்தி ஹிக்கியா ஹிக்கி போல அத்லேகி கொஸ் குரிய தீம்போல் ஹாஃப் மெதாசம் அத்லேக் குரிய எம்பிதினி அனுமதி கேனோன் கேனோ குரிய மத்திய அபூரி குளுந்திரி எக்ஸ்பீரியன்ஸ் நட்டோ தங்களோட ஃபாத்த தீப் சென்சாக திமாக ஒரு குளுந்திரி ஆயோ இன்னிந்தி எடம்ஸ் பேக்கோட ஃபாத்த திம்பால் எனக்கு குரிய தீபீம் சென்ட் சர்க்கல் கேரிங் ஹெய்டி ஹாஃப் தரையும் குரிய நாள் பிளானட்டேரியா திரைக்கு அபூரி குளுந்திரி எடம்ஸ் எடம்ஸ் ராங்கள ஜெயவர் இன்னும் ஹெய்டி குளுந்திரி ஏரியா பியனும் போலத்தாக மிதிரும் பார்த்து டீட்ஸன் குரிய அம்மியவங்க நேசன் காரி ஊரி குளுந்திரி அதிபி போலத்தான் ஹென்லி போலத்தான் மிதிரும் ஹுரஸ்கோ சென்ட் சர்க்கல் திமாலும் ஸ்காட்லாந்து ஹாஃப் திரையை வதகி குரிய மிதிரும் ஹாஃப்கி மெதா ஹிசாப் ஒரு ராங்கள பிளானட்டரிய காரணம் காரி வெளியா ஏரியா திரையை ஒரு குளுந்திரி அதிஞ்சி போல மிஃபாரம் வெட்டி ஃபாகசன் അഗസ്റ്റൻ ഇസിഡോ വെട്ടിച്ച ബോളിൽ എന്താണെന്ന് തിരക്കിട്ട് ഏഴമിപ്പുഴണി തിമ്മണ കൊപ്പ വട്ടാലി റെഫറിക്ക് റെഫറി ആളെ എന്നത് കാരഗോറി ഹെൻലിയാഹുരെ മാറകളെ ജെഹേഗോ നൊവി ഇസിഡോ വെട്ടുണി എത്തണം ബിഫെജും കുറിയ ഫോൺ വാദം ഗോൽക്കൂർ മറ്റ് കുറിയ ഫോൺ വാദ ഗ്യാസ് സ്കോട്ട്ലൻഡ് കുളുത്തിരേമ ഹാഫ് തരം ഡിയറിയ കാരിക ഫർഗസൺ അറ്റ്ലാഹ് കുറിയ മെത്രേ കുളുത്തിരേക്ക ദീഫേന ബോളത്തെ മടമണം അരുമച്ചക്ക ജില്ല അരുമത്തിൻ കുറിയ ദിമ്പോൾ റോബർട്ട്സൺ അറ്റ്ലാഹ് അരുമത്തിൻ നോക്കാൻ മടക്കൊല്ല തങ്കുളിംഗ് എത്ര മാക്കുള ഫഹത്ത് അങ്ങനെ കാശ്മീരി ഹെൻറിയ ഹെൻറി ഫളി ബദക്കൊല്ലാണ് ഫളി സ്കോട്ട്ലൻഡ് ഹാഫ് തരേ ഒരു കുളുത്തിരിയ ദിമ്പോൾ ഹെൻലി കുറിയ ഫോണോ ഹെമെത്രോ ഹുറസ്കോ ബോളെ മേനാണ് ഏഡംസ് കൊണ്ട്രോ കോഫി ബോള കൊണ്ട്രോ കൊല്ല ഏഡംസ് ഫഹത്ത് ജില്ല കാര്യ ഒരു കുളുത്തിരിയ ഡേൽ ക്രോസ് അട്ടോ തങ്ങൾ ഫാത്ത ടീം വേഗം കൊടുത്ത പെനട്രിയ കണാദിമാൻ ബോളത്തെ ബോൾ കുറിയ ഫോണോ അത് ബോൾ സ്കോട്ട്ലൻഡും കുളുന്തരും ബോണ്ടിയ ഫോത്തീസ് കുമ്പസോടൊക്കെ ഗോൾ ഏരിയ കാരിക വെദാൻ എഹിംബെങ്കിൽ അളവുകൊണ്ട് ഹീവണി ഫഹറുക കീപ്പർ എങ്കൽ ഫെനുണ്ണിക്കമൻ നൂണി ബോള സുഷാറാഫിനിക്കമൻ വെദാന കുളുത്തരി കുറിയ ബോള ലീരുക സ്കോട്ട്ലൻഡ് കുളുന്തരി ഔട്ട്സൈഡ് കുറക്കും മടുവസ് കൊല്ലാറി പ്ലേ മടുക്കും എഡംസ് എഡംസ് കാരി ഒരു കുളുന്തരി അഡ്സ് നട്ടുവ തങ്ങളുടെ ഫാത്ത് ദിമ്പോള കുളുത്തരി പെനട്രിയ കണാദിമാൻ കുറിയ ജയിലർ നഗാദിനി ഗോദേഹോരി കുളുന്തരിയായി എഡംസ് എഡംസ് കാ ഗിയ ദേ ഫഹദ് ലിബുനി മിൻ ദന ഹൻ നമ്പർ കൊണ്ട മെജ്ജിന എന കുറിയ ഫോണവാ നാന സമനി റിപ്ലേ കുളും ഫഷാഗ വെയിറ്റി കുളുന്തരി ആപസ് ബോൾ ഹസാന ജിഹിലാസ് നേതൃ ഹരസ്ത അരിമത്തി കുളുന്തരി അദീബ് സ്കോട്ട്ലൻഡ് ഹെയ്റ്റി ഹാഫ് തരേ സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡ് ഹെൻറി കുറിയ മെത്രേ ഹെൻലി ഹെൻലി അത്തേ മണമണ കുറിയ മെതിരി ഹെൻറി അടിമത്തി ഹാക്കി മെതിരോ കുറച്ചുള്ള മെതിരുമാൻ കാര്യ അത്ലാങ്കാസ് കുറിയ ദിമ്പോൾ അത്ലാങ്കാസ് കുറച്ചും കുറിച്ചും തിരിച്ചും ഫ്ലോറാൽ ബോള റോബർട്ട്സൺ അത്ലാഹാനിക്കാസ് ഫഹത്തും ഫർഗസൺ ഫർഗസൺ കുറിയ ഹെയ്റ്റി ഹാഫ് അടിമത്തി നോക്കാം വര കാര്യ കുറി കുളുത്തിരി റോബർട്ട്സൺ ദിമ്പോൾ കുറിയ ഫോണോ ഹെയ്റ്റി കുളുത്തിരി ബോൾ ദിഫാ ബോൾ ജെക് ബോൾ ജയത്ത് മസേ കുറിയ ബോമത്തി ആ ബോൾ കൊണ്ട്രോ കൊല്ലാം അത്ലാങ് കുറിയ മെതിരി ടൊമിനെ അത്ലാങ് സെൻസാർ കാര്യം കാര്യ ജസാ ബോറി കുളുത്തിരി ദിഹ നമ്പർ കുളുത്തിരി ബെൽഗ്രേഡ് നട്ടു അലാഫ് അരുമത്തിൻ ദിമ്പോൾ സ്കോട്ട്ലൻഡ് കുളിച്ച് അത്ലാങ് പെനട്രി എത്തുമ്പോൾ കുറിയ മീ എന്നെ ആകാതെ പെനട്രി ഫോർ ഗോൾ കുറുമത്തി ഹുറസ് എമ്മിതി ഹെയ്റ്റി ഹാഫ് തന്നെ ദിയ കൊത്ത ബോസ് പെനട്രി എത്തുമ്പോൾ വേറൊരു എത്തിരീസ് മിനിറ്റ് കൊളേഫ് മിഹാർ മുത്തി ഫുർത്ത മാഫും ഒക്കെ ശ്രമക്കും സ്കോട്ട്ലൻഡ് കുറിയുക ഹാഫ് ഡെമിനേറ്റ് കുറി അഠാവശ്യ മിനിറ്റ് ജയിലാണ്ട് അയക്കിയത് സ്കോട്ട്ലൻഡ് കുളുത്തിന് കുറിയ ഫോണോ ബോൾ ഗോൾ കുടുംബത്തിൽ ഹുറസ്വഗന്ധിയെ ജഹാന കുളുത്തിൽ കാര്യക്കൊണ്ട് വര ബാർ ബോൾ ഫോണോ ഗോൾ കുടുംബത്തിൽ ലീഫ് വെച്ചു സ്കോട്ട്ലൻഡ് കുളുത്തിന് ഹെയ്റ്റി ഹെയ്റ്റി കുളുത്തിൽ ഹാഫ് തരം ബോൾ അത്ലാങ് കുറിയ അതാണ് ഉണ്ണിഹാറ ബുഫേനെ ദെന്നെ ഈ ഗോളുക ഇടം സോറി ഓഫ് സൈഡ് കൊത്ത മുൻസൈഡ് കൊത്ത ഓൺസൈഡ് കൊടുക്കണമെന്നില്ല. കുളിമൂത്തരെ ഹേറ്റി കുളിത്തരെ ബോളെ ഫാൻ ഡീഡ്സൺ ഡാങ്ങുമൂത്തരെ കാര്യത്തെ സ്കോട്ട്ലൻഡ് കുളിത്തരെ അമ്മത്തി അടിമത്തി നോക്കാക്കാരും ഫൗൾ കൊത്ത റോബർട്സൺ കൂടി ഫൗലാ കുളിക്കും ലീഫ് ജിഹ്മെ ഹേറ്റ് ചെയ്യുക സ്കോട്ട്ലൻഡ് ഹാഫ് ബാഗിനൊക്കെ മെതിൻ ഹാസാബും മിത്രവർ അടിമത്തി നോക്കാക്കാരും പുതിയ ഫുണാവസ് മേരി ബെൽഗ്രേഡ് അതിന് കുടുംബത്തിൽ മണക്കൊല്ല അഭൂരി മാക് ജിൻവെസ് അത്തുവെച്ച് ഗേനോൺവെസ് ഗേനൻ ബോൾ കുടുംബച്ചാവത്ത് മണക്കൊല്ല മേരി പെനൽറ്റി ഏരിയ ബേരവണ ഡി ഏരിയ മെതവർ തമ്മിൽ അടിമത്തി അടുത്തി ബി ഐറ്റി വെച്ചിനെ ഹസർ കുളിത്തിന് ഫസ്റ്റ് കുളിത്തിന് കൊമ്പ് കുളിച്ചു കുളിച്ചു അഭൂരി അതി സ്കോട്ട്ലൻഡ് കുളിത്തിന് വെച്ച് അടുത്തി പെനൽറ്റി കാര്യം മണക്കൊല്ല അടിമത്തി ഗാദിമ്പോൾ പെനൽറ്റി എത്രയും ഫാർ കുടിയ ഫോൺ വാങ്ങി കുടിയ ഫോൺ ആ ബോൾ അതേ കൊത്ത കോസ് ഗോളുകെ അടുമത്തി പെനൽറ്റി ഏരിയ അതിമാനം ഫോളി ഫാർക്കുന്ന സ്പേരത്തി എല്ലും സ്കോട്ട്ലൻഡ് എല്ലും റോബർട്സൺ റോബർട്സൺ കുറിയ ജീലാഫ് എല്ലുപോൾ മെത്തനും ക്യാരി ഷേക്ലൈൻ അത്താ കുറിയ ഫോൺ ഹേറ്റി കുളിത്തിന് വെട്ടിം കുറിയ ഫോൺ ആയതുപോലെ തങ്ങളെ ബാർ വെച്ച് അതിന് അടിമത്തി നോക്കാൻ സ്കോട്ട്ലൻഡ് കുളിത്തിന് ഹാഫ് തരം അത്താ ദിഫാക്ക് കുറിയ ഫോൺ ആയതുപോലെ മെത്തനും ക്യാൻ സെൻസർ കത്തരെ കുറി ഹേറ്റി കുളിത്തിരി അത്ലാഫി ഡെൽക്ലോസ് അത്ലാഫ് കുറിയ തീമ്പോൾ അത്താൻ കുറിയ ബെൽഗ്രേഡ് അത്ലാ മെത്രയും കണക്കാസ് കുറിയ ടീം ഗ്രഹം കുളിത്തിരി ബോൾ അത്താൻ കുറിയ കുറിയ ഫോൺ വാദ്യത്തെ മെച്ചെ പിയർ ഔട്ട് അത്ര പെനൽറ്റി അതിമാ കുറിയ ടീം ഹൈടെക് ടീം കുളിത്തിരി കുടുംബത്തെ കുളിത്തിരി നട്ട പെനൽറ്റി മറ്റേ ഗോൾ അതിമാ ഫോൺ വാദ്യ ഗോൾ ഒരു കുളിത്തിരി കീപ്പർ വാങ്ങി ജീവ റിബൗൺസ് ഇപ്പോൾ ഫോൺ ഹൈടെക് കുളിത്തിരി കുറിയ ഫോൺ ആണ് സ്കോട്ട്ലൻഡ് കുളിത്തിരി ദിഫാ കുറിവളം ഫാൻ കുറിയ ഫോൺ അത് വര ബാർ കുറിയ ഫോൺ വാദ്യത്തനും റെഫറി അതാണ് ഓഫ് സൈഡ് ദേവന ഫാറ ബോൾ റിബൗൺസ് അങ്ങനെ ആരും ഓഫ് സൈഡ് കുളിത്തിരി വരടിച്ച ബാൽ ഓഫ് ഗോൾ അത്രയും പെനൽറ്ററി തെരെ ഗോൾ അതിമാതും പെനൽറ്ററി അത്രയും കുറിയ ഫോൺ ആയത് ബോൾ കീപ്പർ ഹിഫ മസൈ കുറിയാണെങ്കിൽ ജീഫ റിബോൺസ് ബി ബോൾ ഹേറ്റി കുളിത്തിരി അജഹ മസൈ കുറിയ ദിവണ ഫാറിൻ്റെ ബോൾ ദിങ്ങി ഓഫ് സൈഡ് വെക്കാൻ വിളിക്കും ഡിഹ നമ്പർ ഫാഗ് ബെൽഗുരൻ ഫാഗ് കിരിയ കിരിയ ജയില കുളിമുത്തരെ ഹേറ്റി ഹാഫ് തരം ഹേറ്റി കുളിത്തിരി ബോൾ അത്ലാൻ കുറിയമ്മി എണ്ണി ഡീഡ്സൺ ബോൾ അത്ലാൻ മെത്ര വറബാർ അടിമത്തി നോക്കാക്കാരും കുറിയാണ് ഫാത്തും അവരുടെ മെഗ്ജിൻ ബോൾ ലിബത്തെ മസേ കുറിയാണ് ഡീഡ്സൺ വരെ കുറിയ ഫോൺ വാദ്യ ബോൾ ഫർ സ്കോട്ട്ലൻഡ് കുളിത്തിരി ആക്കി ജെ ഫി ഏരിയ ബേരും ലിബി ജാക്കസ് അവസ് ബോളെ ഫാൻ ദാമത്തിരെ കാര്യം ചെയ്യാതെ റോബർട്സൺ ഫർ മറ്റ് ഫാവ് കൊടുത്ത പെനൽറ്റി ഏരിയ അതിമാൽ കോണാണ് ദണ്ഡിയ ക്യാരി അടിമത്തി നോക്കുക ക്യാരി ലീഫ് ജിഹ്മെ സ്കോട്ട്ലൻഡ് ഹാഫ് തരം ഹൈറ്റ് ചെയ്യുക ആകസ് ബോളെ ഫാൻ ദാമത്തിരെ കാര്യം ചെയ്യുക റോബർട്സൺ കൂടി ഫൗലാ കുളിക്കും ലീഫ് ജിഹ്മെ മി ഫൗ ഫുർത്തമ ഹാഫ് തിരീസ് ഹത്തറ മിനിറ്റ് കുളി തിരീസ് ഫസ്റ്റ് മിനിറ്റ് കുളും മിഹാർ കുളിവിജ് ഏക സിംഹം കുളിക്കും സ്കോട്ട്ലാൻഡ് ഹേറ്റി വിജയവും അറുപത്തി രംഗാക്കാരും കോണാക ദണ്ഡിയാൽ സ്റ്റാരും ബീഫ് മൂത്തി പെനൽറ്റേറിയ ദിമാലും സ്കോട്ട്ലൻഡ് ഹാഫ് തരം ബെൽഗ്രേഡ് കുറിയ ഫോണാണ് ബെൽഗ്രേഡ് കുറിയ ഫോൺ ആകുമ്പോൾ പെനൽറ്റി ഗോദരി അക്കാരി ഒരു കുളിത്തിരി എഫ് ആർ മത്തി കുറിയ ഫോൺ വാലി എൻ്റെ മെസ് ബെൽഗ്രേഡ് ഫോൺ വാൽ ബോൾ ദേവത്തക്കോസ് ബേർവി ഹൈറ്റി കുളിത്തിരിയ ഡീഡ്സൺ കുറിയ ഫോൺ വാദ്യോ ദേവത്തെ കോസ് ബേർ ഗോൾ കുടുംബത്തി സ്കോട്ട്ലൻഡ് വിജയം കീപ്പർ ബോൾ കൊട്ടുമ കുറിയ കുറിയ ഫോൺ വാദി ബോൾ മെദിനോസ് ഹൈറ്റി കുളിത്തിരി ഹൈറ്റി കുളിത്തിരി ബോളും ആഡ് കുറിയ ഫോൺ വാദ് ബോൾ ആഡ് കുറിയ ഫോൺ വാദ് ബോൾ ഹാഫ് മെദാസം സ്കോട്ട്ലൻഡ് ഹാഫ് തരം അടുമത്തി സ്കോട്ട്ലൻഡ് കുളിത്തിരി അത്ലാഫ് ടൊമിനെ ടൊമിനെ അടുമത്തി ഒരു കുളിത്തിരി ഇങ്ങനെ കുറിയ ദിംബോൾ അത്ലാഖ് കുറിയ ഫഹത്ത വിജയലണി സ്കോട്ട്ലൻഡ് കുളിത്തിരി ഇങ്ങനെയും ഹാഫ് തരം ഫഹത്ത് ജയില ഫാഗസൺ ഫാഗസൺ കുറിയ ദിംബോൾ അത്ലാഖ് അടുമത്തി വരക്കാരും കുറിയ ദിവ്യത്വമണി അടുമത്തി കാര്യം എത്ര കാര്യം തെരിയ പ്രൊവിഡൻ ഒരു ഫൗലാ കുളിക്കും ജിഹം ജെയ്ഫ് മത്തി സ്കോട്ട്ലൻഡ് ഹാഫ് തരം അടുമത്തി നോക്കാക്കാരി സ്കോട്ട്ലൻഡ് മെതിനോക്കാസ് കാര് കുറിയ ഫുറിയാൽ ബോൾ സ്കോട്ട്ലൻഡ് ഹാഫ് തരേ ഹെൻറി അത്ല അടിമത്തി മെതിരോ ക്യാരി കുറിയ ജീല കുറിയ അദ്ദേഹം സ്ഫാത്ത എംല മാബടെ സ്ഫാത്ത മെതിരെ കുറി കുളിത്തിരി ഹെൻലി എമ്മിതിരി ഹെൻലി ബോൾ അത്ല കുറിയ അടിമച്ച ജീല അടിമത്തി കുളിത്തിരി സ്കോട്ട്ലൻഡ് ഹാഫ് തരേ ബാക്കുള്ള ഫഹത്ത ഏരിയ തരേ ഒരു കീപ്പർ ആമുഖത്തെ സ്കോട്ട്ലൻഡ് കുളിത്തിരി വര ഫഹത്ത കുളിദാഫ് മി കുറിയ ബോൾ അദ്ദേഹം ഫാഗസൺ അടിമത്തി Lena Marmon Bolkotum Kurians, Bala Medro, Huraso Korean, and Anamati Husko, Hori, Robertson, Divi, Medro, Kari, Robertson, Kolava, Korea Dimbola, then Korea Detroit, Mac Jean at Lag, Korean Half Midas, Abukari, Buddhist Safa, Haiti Kuntri, and Akta Damtre, Haiti Kuntri, Belgrade Bola, then Korean as Medro, Karimedro, Huraso, Vatican Minister, Kundafre, Arimati Abar Kuntri, Penetra, Vanda, the Kuntri, Funda, Varita Korea Dimbola, Mifar, Nibeni, Final Number Kuntri, Prudence, and Henna, Jehovah, and Nui, Ari, the Kuntri, and Bola, Bear College, Portland Kuntri, Arimati Bear College. What a Rangala Providence and Libum bowling a control novi Haiti Kuruntri and Scotland Central Kaldiman Bola Tlagi Kurianga Setrego Kuruntri at Deep Experience. What a Tafatu Nana Providence and Abole Experience and Abole Haiti Timu Deeds and Bola Tlagi Mati Scotland half the Ranka Sanga Fata Medumati Huri Kuruntri Aida Midini Aida Tlak Kuria Fonwal and Jihi Bola. I am going to go to the first half. Scotland is the first half. And the other half is Scotland. Haiti is the first half. The first half is the first half. Belgrade Bolif and Dam Drag. We number Alumna Ferroni at the Hennemus. Card the Kiko Alumna Mefenani Hatter number. Was it on German Div, but it is a minute to live Mehar Ekasimo Kurigimoti, Scotland. Haiti country and the Kikar. Haiti the number Belgrade at the end. Keeper Korea for all, but Medron who is taking us. Robertson Bolon Korea, penalty a carry who can take a dimbola before the Hangamu to a carry. The Adams Masakuri and Haiti Kuntri in the Fava Korea for all, the Hibolet and hold them Masakurani. Ashar number Kuntri, Isido and Kuri Fowler with Jim Dick. Ever a Kuri, if we carry on Famila Moti, Haiti half terry. Haiti and Ava number Ferguson, Daka, Timan, Olamur in Timanaga, Jihi, a free carry in our Bune. V number Kuntri. Pierrot. Kumbh ke sathan Jhumel Leaf mati Haiti half tering Arimati Scotland Leaf Jho Captain Robertson kuriye forward. Robertson kuriye forward half ke medabure thangkule medrunga nitsakla kari ba Arimati chabure. Metre for Armati Korea for another penalty. That is called Korea for another goal. There are Karti, Adams Adi and Kuntra, the Kuntra and MS 80 Kuntra and Difa Kuru of Hatu Atlan Korea's McGinn Atlaf and Fat Armati Fata Kuntra Divi and Sansaka Karahura penalty. Then Nagad and Jibram for Haiti Kuntra, Metrobong Korea for another ball debate to Massacre Deedson and Korea for another Sansaka Kari Atlan Metra Kari Gila, Korea and Belgrade as Metro Horasco Korea Deedson at Divi, Scotland half Metra Kari Kuntra, not two of Jasa Korea as Bolatla penalty by Gila, Margila penalty Kanakari as Korea Nagad, Bolam for penalty. Mi far bolon kuri fona Haiti kuntriya gol ga arimati india gota gos penalty etre fenu jihu die bola be offside ko mi datta re fu bara reet ko de me deeds and kurmati huri genan ga nattu ala fahatun kuri nikma dwala fast bola control ko naga deni ena smara ga bol jihu gotu ne kuntriya huri offside ko mare free me dekki ves penalty etre offside vi sab Scotland ge keeper gun kuri fona Guri at the Henry at Midini and Anfarat on the penalty carry her country. Henley carry her country and not to other period and not to Hamedron who has got a mathematic career for all the ball. Haiti penalty can dear carrying Haiti country. Haiti Fakuri ball. Fatu Monica Sankro just saw the back of Fatangas. Area three and Libri keeper. Salis eminent Kulefa. I guess Munkuri in the Scotland. Haiti keeper, Pelicide. Area Baron Kuria Dimbola Tang and Haiti Kuntri half Medasa Jill Armati Kuria Mongani Medrunga carry Jilla Medron Hurasco Armatironga Varakari Guri Kuntri and Bolif and Marman Kuria half Medasa experience at Lak Kurmaturi Scotland Kuntrega not two of Adios Etria Vada Tankola Etrendi Belgrade and Rereka Golda de Mafono Mahabod of Mathematic Mahabod of Mathematic in Vara Rulio the referee Abashakua Kurtima Kopali පාතන්දේ ස්කොට්ලන්් කුළුන්තරයයි ශේක්ලන් බෝල හෝදන මුතර ගැන වෙටන හෙමව ගෙන ෙිය ශක්වර්තිමට කොප පවට්ටාලික පුමති ලි ෆෙජන් කුරිය ෆොනවාලයි හෙට හාතන සසක්කාන අයිට කුරිය ොනවාල බල ස්කොටල කුති නත කුරිය ොන තකොල බාර පෙනටේ අතර ලිබුණ කීපර හෙටගේ කීපර බොලත් ඇ කීපර් කුරියෙන් එල්ලි බොලත් දැන් හෙටගේ දිල්කවයිස් අරිමති අසන තන්න ඒඩ එනබදින ආකස්ස ආකස් මිල්තරේ ඉම්බොලත්ලය කුරිය අන කල්ස් න හහිටි කුන්ත්‍රීම හාතන සෙන්සකල් කොලාදම ජ අරමජි ජීල ඒගට දිම්බෝල අරමතින් කුරිය අරමති හාගේ මෙදි හ සබ බෝලත් ලෑන් මේ හහිටි කුන්ති ස්කොටලන් හතන පිට කාර ඇතිර වැැවතු ොටල ුන් ෙබ දෙවන ර නික පරෝ ිය සත් ලෑගෙන් පාතහ කුතන කර ගද බොල පට යකන කර ස්කොටල කුන්තරින් දිිාකොකර ෆොනවාද බොල මැක් ජින් අත මතමති වර බාරකර ො අරිමති අද කුන්තරෙන් හට හාතර නකාර ජස්ස විදධාවර ෙල්ක ලොයිස් එන නට පහත ජ තගල පාතු ගෙනන බැක් පාතගල පාත ජස බෝල හ හට හතර ම අරිමති එතගල ඇතරෙදිින් බොල ටොම්නි ටොමින ඇත්ලා. හට ු ට ොට ල ු ර ර ර හට ු ර න වා බෝල අරිම රග ර ු ර ී හිට හතර බේ ල මති කොටලට හි ස්කොටල කුන්ති එල්ලි බොල පනට කනකර හට හතර ිාකර ඩීටසන් ර බාර ොනවල් බල මතිමති යි. ොටල ර හ ර ල ද ර ොටල ර හට හ ල ඩම් බ ඩම් ර ජ බර ඩ ර ට ඩස් බල ිය කාර හෝද ර ාමති ඩම්ස් ල් ත බෝල හෝද න්න ඒ සාලිස් තිම්මිනට කුලේ ෆොර්තම හාපු එරුග මිහාගේ සතාරව මිහාස්ගේ සතර මට තෙරෙක් වනි දඩ ජහ ස්කොටලන්ඩු අශාලි සමතර ජාසය දඩායකීක එක සමහ කොරග මති. හිට හාතරෙන් නැටි කුන්තන ජෙක් අල සක ද බල මතර හරස් ස්කොටලන් හතර අරිමති යොග කර කුල ර බොල ැ කුරිය දලා නක ේර කුර බ ප්‍රව ද ස ය කර ස ම නට ම න කුමති බ කුන්තර හිකේ නටව පහත ජීල ක ංකල පාතනක හ කුරත ගේ ම පනට තර මති ව ර කුතර කොටල් කොල බල තකල බාර්වී එන හොරිස් ඔෆ්සයිඩුග පියරෝට් බොල කොටරල් කොල්දර එන හොරි ඔෆ්සයිඩුකම රෙ කාර ල. හොර පහත්ත සෑබාව දෙැන් කුරියන් එන ඒහකම මැක ලයිස් කන ර සාලි සතරමට කොලේ මෙහර මති ස්කොටලන් වනි අශාවි වන මතරක ලට ජා ජාන රහත මෙක් ජින් හදල්ල ඩෑකි කුරග මති ස්කොටලට ගස්ම කුළ මුතරෙන් හට හාතරෙන් ෆොර්වාද බෝල ඇගතන් අස් බේරු ආකස් එල්ලෙන් එල්ලි බෝල එතරයි එතනම් ප්‍රවිඩන්ස්ගේ ෆවුලක්කම රෙෆ්‍රීමි ෆමුණිම ස්කොටලන් කොල්තරයාස එන අතුක හිපාට ගුඩුවල් නොදේ සොති ජෝසික සිපාට්ට රෙෆ්‍රී ෆවුලෙක්කම දෙක්කි දෙකුන්තර ස්කොටලන් කොලදෙස් වර වරගතය මොති ඉම්ප්‍රවිඩන්ස්ගේ ජෝසික සිපාට්ට සපෝටන් සබන ජෝසි දක් ජෝසික හිපාට්ට යවති. ර හොරස්ක හට හ ති බ අරිමති හ ස් හ ර ොට ර ර දී ම න ම ොල ර ොට හට හතර රො ොල න් න තර ෙල් ලඩ ොල න් ම ග ල් ම හිකේ ජෙහුන් මති හට හතරෙන් හට. ජෙහුම් පුරිය මෙදතරේ ඒඩ් බෝලත් ලෑග අනිමච ජිලස් මදරන කාර මදරන හොරස්ක පුරිය නැස් Hoe dan met Remy Farm met een kerstval van Adams. Heti Kuntria bole van Dantre, Ed bole van Dantre. En de referee Sharakola dat kan ik ook bij de Cardus. De referee is waar dat kan je Adams waar dat kan je met die flotte mihar. Heti Scotland half tere. Sinds ik had die man Baba. Jack dan kon je fout en sinds ik had tere hoor ik Kuntria met de Delos. Het laf het team gaan Kuntria kan en ik kreeg van experience kreeg van alle bole penalty dat man die betoog maar zeker niet bole houden Dantre. Scotland country in Borat left. En ik heb Delgrade Borat Latangle Fahad, country en Fundam Kulfat, Dimbor Delgrade Atlantic, Kuria Dimbor Arimatik Mori, Scotland half the range and Saka Dimalu, Tangle Fahad, Nedra Kara, Hurkuntri, Haiti country, Mehak Borat Kuntra, Kurimi Hatarme to Kurum, Kuria Midanegre, Demita back life and Scotland will take us in Kuri. Haiti country in Borat and Kurutan Kuria, three of Atlang half Gagan, Medinza Kuria Dimbor, Mifar, Jacob Demas, Japan, Dimbor Mifar. Eri abero gaburi kuntri ngene aido ene bol di bevare noi Scotland kuntri bol fan dam trem far fatung la Dinson ko fauda buli jehun di fmoti Scotland half me gabre penalty akari me tere ber armati Scotland le fe jehun jehun kuria Scotland kuntri ngas medun akari armati akari kuntri adi tangle fata henli Hendi just say carry for the Ferguson Kuria Metron Matin Dimbola and Kurta Fata Jela Check Land, eh? Metron carries Kurmatur Haiti Kuntri and Twal Tangle Fahatan Scotland half there and Dimbola Ferguson Metron Henley, Henley Atlan Faratan Tier number Kuntri, Henry Deef Henry, Sensaka Grankas Henley, Metron Deef Scotland half there, Mikulan Scotland Kuntri, Sensaka Dimal Arimatirum, Metron carry Kuntri, Dimbola and Manuel carry Kuntri, Jasali, Haiti half there and Bolif and Fata Jela. Kali dia dekun cakap nak dua half meja sama hari tu boleh fan kuri yang mana rehat tiang yang vandani Shakland is vandani tiga nombor kuli Robert Sunil Sunil naga di bola mifar. Haiti kuri tu ni difa kuri ini kalau Providence ini kalau nak dua half bola atlet tangkal fahatun difa ni kalau Scotland kuri naga di bola penalty area tiang aboy V nombor kuli tiang Shakland dan nombor ini mifar seni kami boleh dan nombor ini. Haiti Kuntrin, Difakur, Anika, Scotland Kuntrin, Atlant, Penetra, Diman, Kuria, Jila, Megjin, Naga, Devet, Molekulimati, Aburi, Matukul, and Deeds, and Natua, Lafa, Kuntrik, Sharakola, Tangle Fat, and Dimbola, Robertson, and Midri, Afki Medora, Penetra, Akan, and Armati, Roga, Kari, Kuria, Fonwal, Mitchu, Furtam, Hafi, Kurun, Nimigan, Midi, Yakasma, Scotland, Kuria, Scotland, will land Javani, the Furtam, Hafi, Asavis, and Terrega, Megjin. The first half way, Kurun Nimge, the Devana Hafaki Alumni, Badal Sulana, Devana Hafaki Badal Kulum, putting out Ramiz of Havakul.
1: Armen up for them half way, Kulum Nimgen, the Ekasumakum, Scotland, Korea, Gavari. Other men up near the M. Machabe, near the Hadi Machabe, Korea, near the Hendon, away Jihad. Ini juga badul Quran. Jadi maki Australia di Turki. Ini juga kalau masalah mesti berfaham dengan kita sendiri. Ademnya hisabung, orang yang niaga kita ni mesti kanda dani. Jadi raja orang ke, kabar tahu ke, kelasat ke berfaham dengan istiqam yang berbadul.
2: Mehar gade haan gade fansas 3 minute mehdi raja gado.

0: അംഗാദി ഉംഗന്നാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: ഹെദുവെരികം മായകു
0: എക്വെരികം മായകു
1: എറുവസ് മിഹാറുവസ് റയിതുന്നായകു റയിതുന്നാ എമ്മെഗാതുഗ ദിവഹരാജ്യകെ അടു
0: എൻഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹെർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹെർട്സ് എഫ് എം ബാൻഡ്